ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. കേട്ടോണ്ടുള്ള ഇത് റേഡി സാരം 107.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇന്നത്തെ കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബു നിറഞ്ഞു സ്വാഗത. മുണ്ടിയുള്ള ഞാൻ നിങ്ങൾ സേഫുള്ള കുത്താർ. ഇന്നത്തെ മൈക്കാലത്ത് പലക്ക കാര്യക്രമത്തില് ഇപ്പുറത്തേക്ക് മൂടികേരല നടന്നതായോ കർണാടക ബാരി സാഹിത്യ അക്കാഡമിയുടെ തറഫില് ബാരി ഗൗരവ പ്രശസ്തി പ്രധാന സമാരംഭ ലേസില് ഹിരിയ കവിമാർ ഹിരിയ സാഹിത്യമാർ ബാരി കവിഗോഷ്ഠിയിൽ ചെന്ന കവനത്തിനങ്ങ് ഇണ്ടു കേട്ടോൺ ബർവ ഇതൊരു നിരൂപണ ആക്കിയോ ഹുസൈൻ കാട്ടിപ്പള്ള.

0: അസ്സലാം വലൈക്കും. നാണ് നിങ്ങൾ ഇതിൽ ഇപ്പൊ വെച്ചിട്ടുള്ള കവന, ആ കവനത്തെ ശീർഷിക്കമേ നന്ദ കവന. നന്ദ കവനത്തിക് മിരിമിരി മിന്നറോ ബംഗാറോ തുയ്യില്ല, കണ്ണെതിൽ കണ്ണ് കുത്തുറോ ആകാശ മഹലില്ല, വണ്ണ വണ്ണത്തു ചമയലില്ല, പൊണ്ണു കോത്തു കെട്ടിയോ തോരണ ഇല്ല, കണ്ണ് കാണാത്ത ചെറിയ തന ഇല്ല, ഈ മണ്ണിട ഋണ മരണ വിടക്ക് തന ഇല്ല, ഈ മണ്ണിട ഋണ മരണ വിടക്ക് തന ഇല്ല. ഒക്കു നന്ദ കവനത്തിക് നന്ദതേ കിനാവ് ഉണ്ടു, കുണ്ടു കാലിലെങ്കും നിങ്ങളെ എത്രോ ആശ ഉണ്ടു, നിങ്ങളെതിൽ നണ്ടമേ തുറന്ന് വെയ്ക്കുടോ ധൈര്യം ഉണ്ടു, പുതിയൊരു ദുനിയാവുടോ കാഞ്ച കണ്ണെതിരു ഉണ്ടു, പിഴ്സ ചത്തു കൽബുകു വെൽക്ക് റാവുടോ ഹാജത്തുണ്ടു, പത്താണ്ടെ ഉട്ടോ ഗുഡ്ഡ സാലയേ ഉണ്ടു, വഞ്ചനട ജുങ്കിരെ താത്തു തുർത്തു ഉണ്ടു, മോസത്തോ രാശിടെ ചുഡ്ഡോ ചൂടുണ്ടു. ഒക്കു നാ കണ്ടോ നേർ നണ്ട കവന, നാ തിണ്ടോ മധുര കൈപ്പെട പാക നണ്ട കവന, നാ തിണ്ടോ മധുര പൈ കൈപ്പെട പാക നണ്ട കവന, സോത്തു ബത്തിയോ മിസ്കിന്തോ കടേത്തോ കൺതന്നി നണ്ട കവന, സോത്തു ബത്തിയോ മിസ്കിന്തോ കടേത്തോ കൺതന്നി നണ്ട കവന, ആസെ പൊർത്തു മിന്നുടോ മക്കളു കിനാവുടോ കണ്ണു നണ്ട കവന, ബലിയങ്ങള് ബെൽത്തനത്തെതിരെ ബെറക്കാണ്ടെ ബുഡോ സുയില് നണ്ട കവന, ബലിയങ്ങള് ബെൽത്തനത്തെതിരെ ബെറക്കാണ്ടെ ബുഡോ സുയില് നണ്ട കവന, കലവുട കോട്ടരെതിരെ സ്വാർത്ഥത്വ കൂട്ടത്തെതിരെ ബത്താണ്ടെ ഒൽഗുട ഒയില് നണ്ട കവന, കലവുട കോട്ടരെതിരെ സ്വാർത്ഥത്വ കൂട്ടത്തെതിരെ ബത്താണ്ടെ ഒൽഗുട ഒയില് നണ്ട കവന, ജുൽമോടടിട് വെറന്ന് വെന്ത് മർച്ചങ്ങള മറിക്കാത്ത മനസ് നണ്ട കവന, ജുലുമടിട് വെറന്ന് വെന്ത് മർച്ചങ്ങള മറിക്കാത്ത മനസ് നണ്ട കവന, പൈച്ചങ്ങള പസിടെ കോത്തു കെട്ടിയോ പൈച്ചങ്ങള പസിടെ കോത്തു കെട്ടിയോ കണ്ടന്നിര മാല നണ്ട കവന, പൈസത്വ കലിടെ മോസത്വ ഗുലിടെ പൈസത്വ കലിടെ മോസത്വ ഗുലിടെ കണ്ട് കിഞ്ചിമ്മെ പാരിട് നണ്ട കവന, കണ്ട് കഞ്ചിമ്മെ പാരിട് നന്ദ കവന, ദീനുട പേരില് ഒർമ്മയുടെ ബലി കൊടുത്ത സ്വാർത്ഥത്തെ കണ്ട് കരകിട് നന്ദ കവന, സോത്തുപോയോ കൽബുലു ബത്തിപോയോ ഉൽപുലു ഇന്നൊർക്ക എഞ്ചി ബണ്ടോ ജി എസ് എൽ നന്ദ കവന, സോത്തുപോയോ കൽബുലു ബത്തിപോയോ ഉൽപുലു ഇന്നൊർക്ക എഞ്ചി ബണ്ടോ ജി എസ് എൽ നന്ദ കവന, കത്തിപ്പോയോ കാടില് കുത്തിപ്പോയോ ചിമ്മേല് മിന്ന് കലിക്കുടോ കൊത്തു നന്ദ കവന, കത്തിപ്പോയോ കാടില് കുത്തിപ്പോയോ ചിമ്മേല് മിന്നി കലിക്കുടോ കൊത്തു നന്ദ കവന. അസ്സലാമു അലൈക്കും. അവകാശത്തെ കൈത്ത് നന്ദി ചെന്നത്തുള്ള
1: ദീൻഡോ പേരില് ചിത്ര ചിത്രായ സമുദായത്തെ പകില് വാരി നൊമ്പലത്തോട് കൂടെ ഈ ഒരു കവന കവനത്തെ സാറില് അയാൾ അതിശയ കോനര് അബ്ദുൾ റഹ്മാൻ കുത്തിത്തോറു നിങ്ങൾ എല്ലാരെ പറവായിട്ട് അയാൾക്ക് ഞാൻ ഹെൽപ്പ് നിറഞ്ഞോ നന്ദി പിന്നെ അഭിനന്ദന ആക്കിയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ കുത്തിത്തോർക്ക് ഒർക്ക കൈക്കൊട്ടോട് കൂടെ നിങ്ങൾ പ്രോത്സാഹം കൊടുക്കുന്ന വിനന്തി ആക്കിയിട്ടുള്ള മങ്ങിലായിട്ട് ഗൾഫുക്ക് പോയ ജണ്ട് ഹൽബു പൊട്ടി തെരിച്ചിത്ത്, മങ്ങിലായിട്ട് ഗൾഫുക്ക് പോയ ജണ്ട് കൽബു പൊട്ടി തെരിച്ചിത്ത്, ഒന്ന് ഗൾഫുലു പടച്ചിത്ത് പിന്നൊന്നു റായത്ത് തുടിച്ചിത്ത്, ഒന്ന് ഗൾഫുലു പടച്ചിത്ത് പിന്നൊന്നു റായത്ത് തുടിച്ചിത്ത്. അർത്ഥഗർഭിതമായോ ഈ ഒരു ചുട്ടുക എൽ ഡി എല് നിങ്ങളോ ഇണ്ടത്തോ കവികോഷോ അധ്യക്ഷ സ്ഥാനം വഹിച്ച മുഹമ്മദ് ബഡൂർ എത്തിയ ഒരു ചുട്ടുക നിങ്ങളോ സന്തോഷത്തിക്കായിട്ട് ഇവിടെ മണ്ടനാക്കിയ അയൽകും നിങ്ങൾ എല്ലാരെ പ്രവായിട്ട് ഞാൻ നന്ദി ചെന്നോട്ടു മുന്നിലത്തെ കവനത്തിക്കായിട്ട്.

0: അധ്യക്ഷരോരായത്ത്, അക്കാഡമിയിലെ അധ്യക്ഷരോരായത്ത്, കൽബുഗായിരണ്ട് സന്തോല രാഹത്ത്, കൽബുഗായിരണ്ട് സന്തോല രാഹത്ത്. ഇപ്പ നണ്ട കവന പൂ ബിരിയകുണ്ട. ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂവുങ്ങയുണ്ട്. ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂവുങ്ങയുണ്ട്. കല്ല് കൽബുങ്ങലെ എടല് കുടിഞ്ഞിത്ത് ബാടിയോ ഉണ്ടു മുഗ്യലെ, തീനോ ഉണ്ടു ബാൽമേ പെൺമക്കളെ, തീനോ ഉണ്ടു ബാൽമേ പെൺമക്കളെ. ഈനങ്ങളോ ചന്തത്തോ രായത്ത്, പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. ജാതി ജാതിരോ പേരില് ജീയ ജീയത്തോ കൊല്ലുമ്പോ, വോട്ടു കയത്ത് സീട്ട് കയത്ത് ചാരല് കലിക്കുമ്പോ, മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തേ. മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തേ. പെണ്ണുരോ ബാല് നരക്ക ആവുമ്പോ കൽബു കരുകിത്ത് പോകാത്തെന്തേ, കൽബു കരുകിത്ത് പോകാത്തെന്തേ. ഈനങ്ങളോ ചന്തത്തോ രായത്ത്, പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. പെണ്ണ് കണ്ണിട്ട് ബിൽച്ചിട്ട് ഫാഷൻ റേ ദുനിയാവുക ബലിച്ചിട്ട്, പെണ്ണ് കണ്ണിട്ട് ബിൽച്ചിട്ട് ഫാഷൻ റേ ദുനിയാവുക ബലിച്ചിട്ട്, ശോഷനക തെരു കാട്ടുറങ്ങ ഒരു മോത്തു. പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത്, പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത്, നാല് മതിലുടെ നടുലു കിനാവുരെ പൊലിച്ചു ബുഡ്രങ്ങ ഇനൊരു മോത്തു. റബ്ബ് കൊടുത്തു സ്വാതന്ത്ര്യത്തു, റബ്ബ് കൊടുത്തു സ്വാതന്ത്ര്യത്തു, നേരായിത്തും അറിയാത്തോ ഇങ്ങ സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ, സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ. ഈനങ്ങളോ ചന്തത്തോ രായത്ത്, പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില്. ഈനങ്ങളോ രായത്ത് ചന്തത്തോ തോട്ടത്ത്, ധീര പെണ്ണിങ്ങ പറന്നോ മണ്ണില്, നമു നമുന്തി ചിട്ടിങ്ങ കലിക്കുകുണ്ട, റംഗ് റംഗുറോ പൂങ്ങ ബിരിയുകുണ്ട. ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട, ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.
1: ഈ നങ്ങളെ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട. ചെമ്മ വിഷയത്തെ ഒരു കവനത്തില് കോന്നൊരു ആഴ്ച യു കെ ഐമുഖ നിങ്ങൾ എല്ലാരും പ്രൊവൈഡ് ചെയ്യുന്ന അഭിനന്ദന പിന്നെ നന്ദി ചെന്നിട്ടുള്ള ആയിഷയ്ക്ക് ഇന്നർക്ക കൈക്കോട്ടോട് കൂടെ പ്രോത്സാഹം കൊടുക്കൊണ്ട് കേട്ടോണ്ടല്ലോ. ഭാര്യ നല്ലൊരു കവന, നല്ല സന്ദേശമുള്ള കവനായി മണ്ടനാക്കിയത് ഖ്യാത കവയത്രി പിരിസത്തോ ചങ്ങമാരെ. മഞ്ഞിലായിട്ട് മാപ്പുലരൗത്തുക പോകുമ്പോ ബംഗാര ദിന്നത്തില് കൽത്ത് ഭഗ്യന്തിനണ്ട മോലോ. മഞ്ഞിലായിട്ട് മാപ്പുലരൗത്തുക പോകുമ്പോ ബംഗാര ദിന്നത്തില് കൽത്ത് ഭഗ്യന്തിനണ്ടോ മോലോ. പിറകു വരുമ്പോ ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്ര നേരിന്ത്. ഒർസ കലിരതുരൊൽക ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്ര നേരിന്ത്. ചമ്മ അർത്ഥഗർഭിതമായ ഈ ചുട്ടുക എഴുതിയാല് മുഹമ്മദ് കുലായ് ഖ്യാത കവി മുഹമ്മദ് കുലായിരെ ഒരു ചുട്ടുക നിങ്ങളെ സന്തോഷത്തുകായിട്ട് ഇവിടെ മണ്ടനാക്കിരിസത്തോ ചങ്ങമാരെ. മുന്നോത്തോ കവണ നിങ്ങൾ എല്ലാരും നിരീക്ഷിച്ചിട്ടുള്ള ഒരു കവി ബഷീർ അഹമ്മദ് കീന്യ, ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമല്ല കർണാടക രാജ്യത്തിലെ പേരെടുത്ത ഒരു ബഹുഭാഷ കവി ബഷീർ അഹമ്മദ് കീന്യ. അയല നാണ് പിരിസത്തോട് കൂടെ പോഡിയം ഗമിച്ചിട്ടുള്ള
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നല്ലോ ഈ കവനത്തോ ശീർഷിക്ക ഹക്കീക്കത്ത്. മൂലിന്നൊരു ബഡ് കത്തിരോ കുഞ്ചിഗെടുത്ത് ബെച്ചറ്, മൂലിന്നൊരു ബഡ് കത്തിരോ കുഞ്ചിഗെടുത്ത് ബെച്ചറ്, മുറിക്കുകല്ലെ ഗൊത്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ, മുറിക്കുകല്ലെ ഗൊന്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ, ജണ്ട് കാലുരോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു, ജണ്ട് കാലുരോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു, ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു, ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു, ചോര ആരതാ ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരവുലു, ചോര ആരതാ ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരവുലു, പെത്ത ഉമ്മരോ ഹൽബു നോക്കു എപ്പ തീരകു പെടച്ചല്, പെത്ത ഉമ്മരോ ഹൽബു നോക്കു എപ്പ തീരകു പെടച്ചല്, ആറ് ഹിന്ദു

0: తొట్టు ముస్లిం నెంగి తొట్టు చొల్లను, ఆరు హిందూ ఆరు ముస్లిం నెంగి తొట్టు చొల్లను, ఏది దీనిరో ఒలికొగాయితే రాగ తప్పిట్టు పాడను, ఏది దీని ఒలికొగాయితే రాగ తప్పిట్టు పాడను. అస్సలాము అలైకుం.
1: വളരെ അർത്ഥഗർഭിതമായ ഒരു കവന നിങ്ങൾ ഇതിൽ മണ്ടനാക്കിയാൽ. ബഷീർ അഹമ്മദ് കിന്യ അയൽഗെ, നിങ്ങളെല്ലാരെ പരമായിട്ട് ഞാൻ നന്ദി ചെന്നോണ്ടു നണ്ടോ കവനത്തെ നിങ്ങൾ ഇതിൽ മണ്ടനാക്കോ ഇഷ്ടപ്പെടുന്നത്. ബഹുശ നിങ്ങളെല്ലാരോ അനുഭവത്തെ വിഷയ ബഹുശ ഞങ്ങൾ അധ്യക്ഷകു അതിൽ അനുഭവമായിട്ടിക്കു, ഞങ്ങളോ കർണാടക ബാരി സാഹിത്യ അക്കാദമി അധ്യക്ഷകു അനുഭവമായിട്ടിക്കു, അതേപോലെ എല്ലാ ഹിരിയങ്കു അനുഭവമായിട്ട് അങ്ങനത്തോ നല്ല അനുഭവത്തോ ആധാരത്തിൽ എഴുതിയോ ഒരു കവന. ഈ കവനത്തോ ശീർഷിക്ക സൗഹാർദ്ദത്തിന്റെ ബഗിൽ ഞാൻ എഴുതിയ ഒരു കവന. കേശവ പിന്നെ നാണ്, കേശവ പിന്നെ നാണ്.

ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. കേട്ടോണ്ടുള്ള ഇത് റേഡി സാരം 107.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്തെ കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത. മുണ്ടിയുള്ളു ഞാൻ നിങ്ങളു സേഫുള്ള കുത്താർ. ഇണ്ടത്തെ മൈക്കാലത്ത് പലക്ക കാര്യക്രമത്തിൽ ഇപ്പുറത്തേക്ക് മൂടികേരള നടന്നതായോ കർണാടക ബാരി സാഹിത്യ അക്കാഡമിയുടെ തറഫില് ബാരി ഗൗരവ പ്രശസ്തി പ്രധാന സമാരംഭ ലേസില് ഹിരിയ കവിമാർ ഹിരിയ സാഹിത്യമാർ ബാരി കവിഗോഷ്ഠിയിൽ ചെന്നോ കവനത്തിനങ്ങ് ഇണ്ട് കേട്ടോൺ ബർവ ഇതൊരു നിരൂപണ ആക്കിയോ ഹുസൈൻ കാട്ടിപ്പള്ള.

0: అస్సలాం అలైకుమ్. నాన్న నిలిద్దరు ఇప్ప బెచ్చంటులో కవన ఆ కవనత శీర్షికమే నంద కవన. నంద కవనత్తుకు మిరిమిరి మిన్నరో బంగారు తుయ్యిల్ల కన్నెదురు కన్ను కుత్తురో ఆకాశ మహలిల్ల బన్న బన్నత్తో చెమయలిల్ల పొన్ను కోతు కెట్టియో తోరణ ఇల్ల కన్ను కాణాతో చెరియతన ఇల్ల ఈ మన్నుడో రుణ మరణ వెడకుతన ఇల్ల ఈ మన్నుడో రుణ మరణ వెడకుతన ఇల్ల ఒక్కు నందో కవనత్తుకు నందోదే కినావు ఉండు కుంటు కాలు లెంగున్ నిగల ఎత్తురో ఆసే ఉండు నిగలెదురు నండమే త్వరను వెయ్యుడో ధైర్యం ఉండు పుదియొరు దునియావుడు కాంచ కన్నెదురు ఉండు పిర్స చెత్తో కల్బుగు బెల్కు రావుడో హాజత్తుండు పత్త అంటే ఉట్టో గుడ్డెడ సాలే ఉండు వంచెనెడ జుంకిరె తాతరు తుర్తు ఉండు మోసత్తో రాశిడే చుడ్డు చూడుండు ఒక్కు నా కండో నేరు నంద కవన నా తిండు మధుర కైపెడ పాక నంద కవన నా తిండు మధుర పై కైపెడ పాక నంద కవన సోతు బత్తియో మిస్కిందో కడేతో కంటన్ని నంద కవన సోతు బత్తియో మిస్కిందో కడేతో కంటన్ని నంద కవన ఆశ పొర్తు మిన్నుడో మక్కలు కినావుడో కన్ను నంద కవన బెలియంగల బెల్తన తెదురు బెరక అంటే బుడ్డో సుయిలు నంద కవన బెలియంగల బెల్తన తెదురు బెరక అంటే బుడ్డో సుయిలు నంద కవన కలవుడు కోటెరెదురు స్వార్థత్వ కూటత్తెదురు బత్త అంటే ఒల్గుడు ఒయిలు నంద కవన కలవుడు కోటెరెదురు స్వార్థత్వ కూటత్తెదురు బత్త అంటే ఒల్గుడు ఒయిలు నంద కవన జుల్ముడడిడు బెరను వెందు మర్చగల మరికాత మనసు నంద కవన జులుముడడిలు బెరను వెందు మర్చగల మరికాత మనసు నంద కవన పైచగల పసిడే కోతు కెట్టియో పైచగల పసిడే కోతు కెట్టియో కంటన్నీర మాలె నంద కవన పైసత్తో కలిడే మోసత్తో గులిడే పైసత్తో కలిడే మోసత్తో గులిడే కండు కించిమ్మె పారిడు నంద కవన కండు కంచిమ్మె పారిడు నంద కవన దీనుడ పేర్లు ఒర్మెడమే బలికొర్త స్వార్థత్తె కండు కరగిడు నంద కవన సోతుపోయో కల్బులు బత్తిపోయో బుల్పులు ఇన్నొర్క ఎంచి బండో జీయసలే నంద కవన సోతుపోయో కల్బులు బత్తిపోయో బుల్పులు ఇన్నొర్క ఎంచి బండో జీయసలే నంద కవన కత్తిపోయో కాడులు కుత్తిపోయో చిమ్మెలు మిన్ను కలికుడో కొత్తు నంద కవన కత్తిపోయో కాడులు కుత్తిపోయో చిమ్మెలు మిన్ని కలికుడో కొత్తు నంద కవన. అస్సలాము అలైకుం. అవకాశత్తుగా అయితే నన్ని చెందుతుల్లా
1: దీనిలో పేర్లు చిద్ర చిద్రాయ సముదాయత్వ బగిలి వారి నొంబులతోడు కూడా ఇవరు కవన కవనత్వ సార్లు అయలా అభిషేయ కోనరు అబ్దుల్ రహమాన్ కుత్తుతూరు నిలర పరవాయిట్టి అయల్కి నన్ను హల్పు నరిజో నన్ని పిన్న అభినందన ఆక్యంటుల్ల అబ్దుల్ రహమాన్ కుత్తుతూరుకు ఒర్క కైకొట్టోడు కూడా నీ ప్రోత్సాహ కొడుకును వినంతి ఆక్యంటుల్ల మంగిలాయిట్టు గల్ఫుకు పోయా జండు హల్బు పొట్టి తెరిచిత్తు మంగిలాయిట్టు గల్ఫుకు పోయా జండు కల్బు పొట్టి తెరిచిత్తి ఒన్ను గల్ఫులు పెడచిత్తి పిన్నొన్ను రాయత్తు తుడిచిత్తి ఒన్ను గల్ఫులు పెడచిత్తి పిన్నొన్ను రాయత్తు తుడిచిత్తి అర్థగర్భితమాయో ఈవరు చుటుక ఎల్దిఎల్ నగలో ఇండతో కవిగోష్ఠి అధ్యక్ష స్థాన వయసు మహమ్మద్ బడ్డూర్ ఎల్ది ఇవరు చుటుక నీలో సందోల్త గాయటి కూడా మండనాకిరే అయల్గుం నీళ్ళు ఎల్లార ప్రభావితి నన్ను నన్ని చెందుంటూ మునులతో కవనత్తు గాయత్రి ఖ్యాత కవయత్రి ఆయిషా యూకే ఈ మరి నన్ను ఆదరతోడు కూడా పోడియంకు పిలిచుంటున్నా ఆయిషా యూకే
2: ఎల్లార్గుం కల్బు నొర్ణో అస్సలాము అలైకుం. సురుకు ఒరు చుట్టుకు చంతు నండ కవనత్తిన చెల్రే మూడిగెరరే చందత్తో నోట చుత్తుముత్తు కాండో కాఫిరే తోట మూడిగెరరే చందత్తో నోట చుత్తుముత్తు కాండో కాఫిరే తోట అకాడమిరే అధ్యక్షరో రాయత్ അക്കാഡമിയിലെ അധ്യക്ഷരോ രായത്ത് കൽബുഗായിരണ്ട് സന്തോല രാഹത്ത് കൽബുഗായിരണ്ട് സന്തോല രാഹത്ത്. ഇപ്പ നണ്ട കവന പൂ ബിരിയകുണ്ട ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂങ്ങയുണ്ട് ബിരിയനായോ ബിർഞ്ഞിത്ത് കമ്മനെ തരനായോ പൂങ്ങയുണ്ട് കല്ല് കൽബുങ്ങലെ എടലു കുടുങ്ങിത്ത് ബാടിയോ ഉണ്ടോ മുഗ്യലെ തീനോ ഉണ്ടോ ബാൽമേ പെൺമക്കളെ തീനോ ഉണ്ടോ ബാൽമേ പെൺമക്കളെ ഈനങ്ങളോ ചന്തത്തോ രായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില് ജാതി ജാതിരോ പേരില് ജീയ ജീയത്തോ കൊല്ലുമ്പോ ഓട്ടു കയത്ത് സീട്ട് കയത്ത് ചാരല് കലിക്കുമ്പോ മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തി മുഗ്ധ ജീയത്തോ ബലിയെടുക്കുമ്പോ ഉമ്മ പെങ്ങലെ ഓർക്കുല്ലെന്തി പെണ്ണുരോ ബാല് നരക്ക ആവുമ്പോ കൽബു കരുകിത്ത് പോകാത്തെന്തി കൽബു കരുകിത്ത് പോകാത്തെന്തി ഈനങ്ങളോ ചന്തത്തോ രായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില് പെണ്ണ് കണ്ണിട്ട് ബിളിച്ചിട്ട് ഫാഷൻ റേ ദുനിയാവുക ബലിച്ചിട്ട് പെണ്ണ് കണ്ണിട്ട് ബിളിച്ചിട്ട് ഫാഷൻ റേ ദുനിയാവുക ബലിച്ചിട്ട് ശോഷനക്ക് തെരു കാട്ടുറങ്ങ ഒരു മോത്തു പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത് പെണ്ണല്ലേ നീ അടിഞ്ഞിതൈ അവിടെ ചെന്ത് നാല് മതിലുടെ നടുലു കിനാവുരേ പൊലിച്ച് ബുഡ്രങ്ങ ഇനൊരു മോത്തു റബ്ബ് കൊടുത്തോ സ്വാതന്ത്ര്യത്തോ റബ്ബ് കൊടുത്തോ സ്വാതന്ത്ര്യത്തോ നേരായിത്തും അറിയാത്തോ ഇങ്ങ സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ സുമയ്യ അസ്മ ഹൻസാരെ മറന്നാറല്ലേ ഈനങ്ങളോ ചന്തത്തോ രായത്ത് പെണ്ണുക ഇസ്സത്ത് കൊടുക്കുറോ മണ്ണില് ഈനങ്ങളോ രായത്ത് ചന്തത്തോ തോട്ടത്ത് ധീര പെണ്ണിങ്ങ പറന്നോ മണ്ണില് നമു നമുന്ത് ചിട്ടെങ്ങ കലിക്കുകുണ്ട റംഗ് റംഗുറോ പൂങ്ങ ബിരിയുകുണ്ട ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട ഈ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട ജസാക്കല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും
1: ഈ നങ്ങളെ തോട്ട പിർസ ഓർമ്മപ്പാടില് ലെങ്കുണ്ട ചെമ്മ വിഷയത്തെ ഒരു കവണത്തില് കോന്നൊരു ആഴ്ച യു കെ ഐമുഖ നിങ്ങൾ എല്ലാരെ പ്രൊവൈഡ് ചെയ്യുന്ന അഭിനന്ദന പിന്നെ നന്ദി ചെന്നോണ്ടുള്ള ആയിഷയ്ക്ക് ഇന്നൊരു കൈക്കോട്ടോട് കൂടെ പ്രോത്സാഹം കൊടുക്കൊണ്ട് കേട്ടോണ്ടല്ലോ ഭാര്യ നല്ലൊരു കവണ നല്ല സന്ദേശമുള്ള കവനായ്മ മണ്ടനാക്കിയത് ഖ്യാത കവയത്രി പിരിസത്തോ ചങ്ങമാരെ മഞ്ഞിലായിട്ട് മാപ്പുല റൗത്തുക പോകുമ്പോ ബംഗാര ദിന്നത്തില് കൽത്ത് ഭഗ്യന്തി നണ്ട മോലോ മഞ്ഞിലായിട്ട് മാപ്പുല റൗത്തുക പോകുമ്പോ ബംഗാര ദിന്നത്തില് കൽത്ത് ഭഗ്യന്തി നണ്ടോ മോലോ പിറകു വരുമ്പോ ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്രം നേരിന്ത് ഒർസ കലിരതൊരുക ഭയത്ര ദിന്നത്തില് നടുഭഗ്യങ്കും കൽത്ത് മാത്രം നേരിന്ത് ചമ്മ അർത്ഥഗർഭിതമായ ഈ ചുട്ടുക എഴുതിയാല് മുഹമ്മദ് കുലായ് ഖ്യാത കവി മുഹമ്മദ് കുലായ ഒരു ചുട്ടുക നിങ്ങളെ സന്തോഷത്തിൽ കയറ്റി ഇവിടെ വണ്ടനാക്കിരിസത്തോ ചങ്ങമാരെ മുന്നോത്തോ കവണ നിങ്ങൾ എല്ലാവരും നിരീക്ഷിച്ചിട്ടുള്ള ഒരു കവി ബഷീർ അഹമ്മദ് കീന്യ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമല്ല കർണാടക രാജ്യത്തിലെ പേരെടുത്ത ഒരു ബഹുഭാഷ കവി ബഷീർ അഹമ്മദ് കീന്യ അയാളെ നാണ് പിരിസത്തോട് കൂടെ പോഡിയം ഗ്രഹിച്ചിട്ടുള്ളത്
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു നല്ലോ ഈ കവനത്തോ ശീർഷിക്ക ഹഖീഖത്ത് മൂലയിൽ ഇന്നൊരു ബഡ് കത്തിരോ കുഞ്ചികെടുത്ത് ബെച്ചറ് മൂലയിൽ ഇന്നൊരു ബഡ് കത്തിരോ കുഞ്ചികെടുത്ത് ബെച്ചറ് മുറിക്കുകല്ലേ ഗൊന്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ മുറിക്കുകല്ലേ ഗൊന്തു കത്തിക ഇപ്പ നെഞ്ഞിൽ ഉരിച്ചൽ ജണ്ട് കാലുരോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു ജണ്ട് കാലുരോ പലയോ കത്തിക സ്ഥാനമാനത്തോ ഒലിക്കണു ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു ആറ് നീട്ടകു കൽത്ത് ചൊല്ലൊരു ചോര ഊത്തിട്ട് നേടണു ചോര ആരതാ ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരുവുലു ചോര ആരതാ ഒൽഗ്യൊണ്ടുണ്ടു കൊസിയും നൊമ്പല പെരുവുലു പെത്ത ഉമ്മരോ ഹൽബു നോക്കു എപ്പ തീരകു പെടച്ചല് പെത്ത ഉമ്മരോ ഹൽബു നോക്കു എപ്പ തീരകു പെടച്ചല് ആറ് ഹിന്ദു ആറ് മുസ്ലിം നെഞ്ഞി തൊട്ടു ചൊല്ലണു ആറ് ഹിന്ദു ആറ് മുസ്ലിം നെഞ്ഞി തൊട്ടു ചൊല്ലണു ഏത് ദീനിറോ ഒലിക്കുകായിട്ട് രാഗ തപ്പിട്ട് പാടണു ഏത് ദീന് ഒലിക്കുകായിട്ട് രാഗ തപ്പിട്ട് പാടണു ഇസ്ലാമലി
1: ബാരി അർത്ഥഗർഭിതമായ ഒരു കവന നിങ്ങൾ ഇതിൽ മണ്ടനാക്കിയാൽ ബഷീർ അഹമ്മദ് കിന്യ അയൽഗെ നിങ്ങൾ എല്ലാവരും പറവായിട്ട് ഞാൻ നന്ദി ചെന്നോണ്ടു നണ്ടോ കവനത്തെ നിങ്ങൾ ഇതിൽ മണ്ടനാക്കോ ഇഷ്ടപ്പെടുന്നത് ബഹുശ നിങ്ങൾ എല്ലാരോ അനുഭവത്തെ വിഷയ ബഹുശ ഞങ്ങൾ അധ്യക്ഷവും അതൊരു അനുഭവമായിട്ടിക്കു ഞങ്ങളോ കർണാടക ബാരി സാഹിത്യ അക്കാദമി അധ്യക്ഷകോ അനുഭവമായിട്ടിക്കു അതേപോലെ എല്ലാ ഹിരിയങ്കോ അനുഭവമായിട്ട് അങ്ങനത്തോ നല്ല അനുഭവത്തോ ആധാരത്തിൽ എഴുതിയോ ഒരു കവന ഈ കവനത്തോ ശീർഷിക്ക സൗഹാർദ്ദത്തിന്റെ ബഗിൽ നാൻ എഴുതിയ ഒരു കവന കേശവ പിന്നെ നാണ് കേശവ പിന്നെ നാണ്

നന്റെ ദർശകു പൊടകു കേശവനക്ക് പേടികു വന്നിന്ന. ഇത് നേരായ സ്റ്റോറി നച്ചുന്നുണ്ടല്ലേ നന്റെ അനുഭവത്തു. നന്റെ ദർശകു പൊടകു കേശവനക്ക് പേടികു വന്നിന്ന. പെരുത്തോ ചങ്ങായിമാരെ, സൗഹാർദ്ദത്തിൽ പണ്ടത്തെ നാൾ എങ്ങനെ ഇപ്പൊ എങ്ങനെ നങ്ങ ബദലായി ചെല്ലോ ഒരു വിഷയത്തിനാണ് ഈ കവന എഴുതി.

മാറ്റുള്ള വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണ് പുള്ളിയായി ബുക്കനെ കോരികളെപ്പുണ്ണത് ഏരകളെ കൊത്തി ധ്യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ളത് റേഡിയോ സാറൻ 107.8 FM റംഗ് രംഗ്.